കൊട്ടു എയിൽ പെപ്രാമന്തി അങ്ങനെ കര സംതുയാ കൊട്ടു എയിൽ പെപ്രാമന്തി നവഗാദൽ ജഗാമന്തി കൊട്ടു എയിൽ പെപ്രാമന്തി